നമസ്കാരം പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹത്തോടെ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഇന്ന് ഞാൻ മലയാളം റേഡിയോ RB മായ ഇന്നത്തെ മലയാളം റേഡിയോയിൽ വീണ്ടും, അതെ ഈ ആഴ്ചയിലെ കമ്മ്യൂണിറ്റി റേഡിയോയിൽ. ഇന്ന് നമ്മുടെ 413 ബ്രോഡ്കാസ്റ്റാണ്. 400 പരം നാഴിക കല്ലുകൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ് ഈ കൊച്ചു മലയാളം കമ്മ്യൂണിറ്റി റേഡിയോ. അല്ലേ, കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറഞ്ഞാൽ അവയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിറ്റി റേഡിയോ എന്നത് ഒരു സമൂഹത്തിന്റെ ശബ്ദമാണ്. പ്രാദേശിക ജനങ്ങളുടെ ആവശ്യങ്ങളും സംസ്കാരവും ഭാഷയും സംരക്ഷിക്കുകയും സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമമാണിത്. പ്രധാന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം, ഇത് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്നു. മാതൃഭാഷ, കല, സാഹിത്യം, സംഗീതം, പാരമ്പര്യങ്ങൾ എന്നിവ പുതിയ തലമുറകളിലേക്ക് കൈമാറുന്നു. കൂടാതെ വിവിധ പ്രായക്കാരെയും സംസ്കാരങ്ങളെയും ഒരുമിപ്പിച്ച് ഐക്യവും സൗഹാർദ്ദവും വളർത്തുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, നിയമം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിക്കുന്നു. കൂടാതെ പുതിയ പ്രതിഭകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുന്നു. ഗായകർ, അവതാരകർ, എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങിയവർക്ക് തങ്ങളുടെ കഴിവുകൾ അവതരിപ്പിക്കുവാൻ അവസരം നൽകുന്നു. പ്രാദേശിക വാർത്തകൾക്ക് പ്രാധാന്യം നൽകി സമൂഹത്തിലെ പ്രധാന സംഭവങ്ങളും പ്രാദേശിക വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞ് ജനാധിപത്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നു. ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാനും സമൂഹ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അവസരമൊരുക്കുന്നു. സന്നദ്ധ സേവന മനോഭാവം വളർത്തുന്നു. കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് റേഡിയോ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും നേതൃത്വ പാഠവും വളർത്തുവാനും അവസരം നൽകുന്നുണ്ട്. സാമൂഹ്യ ഐക്യവും പരസ്പര ബഹുമാനവും വളർത്തുന്നു എന്നത് മുഖ്യം. വ്യത്യസ്ത സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും പരിചയപ്പെടുത്തി പരസ്പര ധാരണയും സൗഹൃദവും ശക്തിപ്പെടുത്തുന്നു. ആകെ കൂടി പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റേഡിയോ ഒരു വാർത്താ മാധ്യമം മാത്രമല്ല, അത് ഒരു സമൂഹത്തിന്റെ ശബ്ദവും സംസ്കാരത്തിന്റെ കാവൽക്കാരനും ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലവുമാണ്. സമൂഹത്തിനായി, സമൂഹത്തോടൊപ്പം, സമൂഹത്തിന്റെ ശബ്ദമായി പ്രവർത്തിക്കുന്നതാണ് കമ്മ്യൂണിറ്റി റേഡിയോയുടെ യഥാർത്ഥ ശക്തി. ഇന്നത്തെ റേഡിയോയിലൂടെ നമ്മുടെ പ്രഭാഷണ നുറുങ്ങ് രാമായണ മാസം വിചാരങ്ങളായാലോ? ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന മൂല്യങ്ങളുടെ മാസം, മലയാളം കലണ്ടറിലെ അവസാന മാസമായ കർക്കിടകം രാമായണ മാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2026 കർക്കിടകം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ ആചരിക്കുന്നു. അത് ഈ മാസത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത് പതിവുള്ളതിനാൽ ഇത് രാമായണ മാസം എന്നും അറിയപ്പെടുന്നു. കർക്കിടകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മഴയുടെ മാസം അല്ലേ, കനത്ത മഴയും തണുപ്പ് നിറഞ്ഞ കാലഘട്ടങ്ങളും, ആത്മീയ ചിന്തയുടെ കാലം, പ്രാർത്ഥന, ധ്യാനം, ഭക്തി, കുടുംബസമേതം, ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മാസം. അതേപോലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസം കൂടിയാണ്. ആയുർവേദത്തിൽ ശരീരത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ചികിത്സകളും കർക്കിടക കഞ്ഞി പോലുള്ള ഔഷധ ഗുണങ്ങളും ഭക്ഷണങ്ങളും ഈ കാലത്ത് പ്രചാരത്തിലുണ്ട്. പുതിയ തുടക്കത്തിലുള്ള ഒരുക്കം മലയാള വർഷത്തിന്റെ അവസാന മാസമായതിനാൽ ആത്മപരിശോധനയ്ക്കും പുതുവർഷത്തെ വരവേൽക്കുവാനുള്ള മാനസിക ഒരുക്കത്തിനും ഈ സമയം ഉപയോഗിക്കുന്നു. ഈ കാലയളവിൽ കേരളത്തിലെ അനേകം വീടുകളിലും ക്ഷേത്രങ്ങളിലും അധ്യാത്മ രാമായണ കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നത് ഒരു ദീർഘകാല പാരമ്പര്യമാണ്. രാമായണം ഒരു മതഗ്രന്ഥം മാത്രമല്ല, അത് ജീവിതത്തിന് വഴികാട്ടുന്ന മൂല്യങ്ങളുടെ മഹത്തായ ഗ്രന്ഥമാണ്. സത്യം, ധർമ്മം, കരുണ, കുടുംബ ബന്ധങ്ങളുടെ മഹത്വം, ക്ഷമ, വിനയം, ഉത്തരവാദിത്വ ബോധം എന്നിവയാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ദിവസവും ഏതാനും മിനിറ്റ് രാമായണം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകുവാൻ സഹായിക്കും. കുട്ടികൾക്ക് കഥകളിലൂടെ നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുവാനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനും ഈ മാസം ഒരു മികച്ച അവസരമാണ്. അതെ, ഈ ബ്രോഡ്കാസ്റ്റിൽ ശ്രോതാക്കൾക്കായി ഒരു സർപ്രൈസ്. അതിനു മുൻപേ ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ?

0: നമസ്കാരം. ശ്രീപ്രസാദ്. ഇന്നത്തെ ബ്രോഡ്കാസ്റ്റിലേക്ക് ഒരു RBI ചേർന്നതിൽ വലിയ സന്തോഷം. താങ്കൾ രാമായണം സ്ഥിരമായി വായിക്കുന്ന ഒരാളാണല്ലോ. ഈ ദിനത്തിൽ ശ്രോതാക്കൾക്കായി എന്ത് വിഷയമാണ് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റിൽ കൂടി ചർച്ച ചെയ്യുവാൻ പോകുന്നത്?
1: താങ്ക് യു മായ. നമസ്കാരം. 92.3 എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ആത്മാർത്ഥമായ നമസ്കാരം. നമ്മൾ ഈ മാസം, ഇത് വളരെ പുണ്യമായ ഒരു മാസമാണ്. ഈ മാസം തക്കതായ ഒരു വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചർച്ചയ്ക്ക് വേണ്ടി. രാമായണം ഒരു ഇതിഹാസമാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ അത് നടന്നൊരു ചരിത്രമാണ്. അപ്പോൾ ഇതൊരു ഉണ്ടാക്കപ്പെട്ട ഒരു കഥയല്ല, ഇതൊരു ചരിത്രമാണ്. നമ്മൾ രാമായണത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി സംസാരിക്കുമ്പോൾ രാമൻ്റെ യാത്ര, അതായത് രാമായണം, ഇത് വാൽമീകി മഹർഷിയാൽ വളരെ പൗരാണികമായി രചിക്കപ്പെട്ട ഒരു കൃതിയാണ് രാമായണം. മൂലഗ്രന്ഥം എന്ന് പറയുന്നത് വാൽമീകി രചിച്ച 24,000 ശ്ലോകങ്ങളുള്ള രാമായണം ആണ്. എന്നാൽ മലയാളികൾ പൊതുവെ ഇന്ന് വായിക്കപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ എഴുതപ്പെട്ട ശ്ലോകങ്ങൾ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമ്മളിന്ന് വായിച്ചു പോരുന്നത്. ഇതിന് വളരെ സമകാലീന പ്രസക്തിയുണ്ട് എന്ന് പറയാൻ കാരണം, ഇത് രചിക്കപ്പെടുന്നത് ഏകദേശം ഒരു 10,000-15,000 വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ടാവണം. ആ കാലത്ത് യാതൊരുവിധമായ ജാതി വർണ്ണ വ്യവസ്ഥകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭൂലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, ദേശകാല ഭേദമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എവിടെയാണെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ ജീവിതത്തിൽ സമകാലീന പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം നമുക്കിത് ശ്രോതാക്കളുമായി പങ്കിടാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് മായ. താങ്ക് യു.
0: വാൽമീകിയുടെ കരുണയിൽ നിന്ന് ജനിച്ച ആദ്യ ശ്ലോകമാണ് രാമായണത്തിന്റെ ആരംഭം. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ശ്രീരാമന് ദിവ്യ ചരിതം മഹാകാവ്യമായി രൂപം കൊണ്ടതാണ് വാൽമീകി രാമായണം എന്നാണ് പറഞ്ഞു വന്നത്. ഇന്ന് ഭാരതീയ സാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി ഇത് ആദരിക്കപ്പെടുന്നുമുണ്ടല്ലേ. ഒരു വലിയ പുസ്തകത്തെ നമ്മൾ പല ചാപ്റ്ററുകളായി തിരിക്കുന്നത് പോലെ രാമായണ മഹാകാവ്യത്തെ അതിൻ്റെ കഥാ സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാമായണത്തിൽ ആകെ എത്ര കാണ്ഡങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാമോ?
1: രാമായണത്തില് പ്രധാനമായിട്ടും 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. അതിങ്ങനെയാണ് അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്: ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്നാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം ആൻഡ് ഉത്തരകാണ്ഡം. അപ്പം ഇത് രാമൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് ഓരോ അവസ്ഥകളെക്കുറിച്ച് പറയുന്നു. അത് ആദ്യമായിട്ട് ഈ കാണ്ഡം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ചാപ്റ്റർ, നമ്മൾ ഈ പഴയ കാലത്ത് അന്നൊക്കെ അധ്യായം അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നതിന് പകരം ഈ രാമായണത്തിൽ പ്രതിപാദിക്കുന്നത് കാണ്ഡങ്ങളായിട്ടാണ്. ഇപ്പം രാമൻ്റെ യാത്രയുടെ ഓരോ അവസ്ഥകളാണ് ഓരോ സ്റ്റേജിലും പറയുന്നത്. ആദ്യത്തേത് ബാലകാണ്ഡത്തിൽ രാമൻ കുട്ടിയായിരുന്നപ്പോൾ ജനനം, വിദ്യാഭ്യാസം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നെങ്കിൽ, അയോധ്യാകാണ്ഡത്തിൽ രാജാവായി വാഴിക്കുന്നതും പിന്നെ സീതാദേവിയെ കാണുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. അതിനുശേഷം ആരണ്യകാണ്ഡത്തിൽ വനവാസത്തിന് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അവിടെ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ആരണ്യകാണ്ഡത്തിൽ പ്രതിപാദിക്കുന്നത്. അതിനുശേഷം കിഷ്കിന്ധാകാണ്ഡത്തിൽ വാനരന്മാരുമായിട്ടുള്ള സൗഖ്യവും അവരുമായി ചേർന്നുകൊണ്ട് സീതാദേവിയെ തുടർ അന്വേഷണം നടത്തുന്ന കാര്യങ്ങളാണ് കിഷ്കിന്ധാകാണ്ഡത്തിൽ പ്രതിപാദിക്കുന്നത്. സുന്ദരകാണ്ഡത്തിൽ ഇവരെ സഖ്യമുണ്ടാക്കിയതിന് ശേഷം എല്ലാവരും കൂടി യുദ്ധത്തിനുള്ള പുറപ്പാടാണ്, എങ്ങനെ പ്ലാൻ ചെയ്ത് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണനിൽ നിന്നും തിരിച്ച് കൊണ്ടുവരാം എന്നുള്ള ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതാണ് സുന്ദരകാണ്ഡം. അതിനുശേഷം യുദ്ധകാണ്ഡം. യുദ്ധകാണ്ഡത്തിൽ മുഴുവൻ യുദ്ധമാണ് പ്രതിപാദിക്കുന്നത്. അതിനുശേഷം വരുന്ന അവസാനത്തെ ഒരു കാര്യം ഉത്തരകാണ്ഡം. സാധാരണഗതിയിൽ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ചെയ്യാറില്ല. യുദ്ധകാണ്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടും വീണ്ടെടുത്തിട്ട് അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നതും ശ്രീരാമ പട്ടാഭിഷേകത്തോടു കൂടി അവസാനിപ്പിക്കുന്നതുമായിട്ടാണ് നമ്മൾ സാധാരണ രാമായണം പാരായണത്തിൽ അവസാനിപ്പിക്കുന്നു.

0: അപ്പോൾ പറഞ്ഞു വന്നത്, രാമായണത്തിൽ നമ്മൾക്ക് 7 കാണ്ഡങ്ങൾ അഥവാ അധ്യായങ്ങൾ ഉണ്ട് എന്നാണ്. ഈ രാമായണ മഹാകാവ്യത്തിലുള്ള 7 കാണ്ഡങ്ങളെ സൂചിപ്പിക്കുന്ന കഥാപാത്രങ്ങളും അവരുടെ സ്വാധീനവും എന്തൊക്കെയെന്നുകൂടി വിശദീകരിക്കാമോ?
1: അതെ, നമുക്ക് രാമായണത്തിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. രാമായണത്തിലെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് രാമന് വനത്തിൽ പോകേണ്ടി വന്നതും സീതാദേവിയെ നഷ്ടപ്പെടേണ്ട ഒരവസ്ഥയുണ്ടായതും. ദശരഥ മഹാരാജാവിന് 3 പത്നിമാരായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും രാമായണത്തിൻ്റെ കുറച്ച് കഥകളെങ്കിലും കേട്ടിട്ടുണ്ടാവണം, അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കാം. എങ്കിലും നമുക്കൊന്നുകൂടി ഇവിടെ അത് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ടും കൈകേകി, കൗസല്യ, സുമിത്ര ഇവരിൽ 4 പുത്രന്മാരാണ് ദശരഥ മഹാരാജാവിന് ജനിക്കുന്നത്. കൈകേയിലുണ്ടായ പുത്രനാണ് ഭരതൻ, കൗസല്യയിലുണ്ടായ പുത്രനാണ് രാമൻ, സുമിത്രയിലുണ്ടായ പുത്രന്മാരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. അങ്ങനെ അയോധ്യ രാജ്യം വളരെ സമ്പുഷ്ടമായിരുന്നു. കുഴപ്പമില്ലാതെ ഭരണങ്ങൾ നടത്തിക്കൊണ്ടുപോയ അവസ്ഥയിൽ രാമനെ ദശരഥ ചക്രവർത്തിയായി വാഴിക്കാമെന്നൊരു തീരുമാനം എടുക്കുകയും അപ്പോൾ കൈകേകി വന്നിട്ട് അതിനൊരു തടസ്സം പറയുകയാണ്. രാമനെ അയോധ്യയുടെ രാജാവായി വാഴിക്കാൻ സാധിക്കില്ല, കാരണം കൈകേകി നേരത്തെ തന്നെ 2 വരങ്ങൾ സ്വന്തമാക്കിയിരുന്നു ദശരഥ മഹാരാജാവിൽ നിന്ന്. ആ കഥകളിങ്ങനെ പലതുമുണ്ട്, എങ്കിലും നമുക്ക് സമയപരിമിതി മൂലം എല്ലാം ഇവിടെ പറയാൻ സാധിക്കുന്നില്ല. ആ 2 വരങ്ങൾ ഈ അവസരത്തിൽ മന്ധരയുടെ ഉപദേശപ്രകാരം, മന്ധര എന്ന് പറയുന്ന കഥാപാത്രം അത്ര പ്രസക്തമല്ലെങ്കിലും പക്ഷെ നിർണായക തീരുമാനമെടുക്കുന്ന സമയത്ത് കൈകേയിക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ഈ സമയത്ത് തന്നെ നിനക്ക് കിട്ടിയ 2 വരങ്ങൾ ചോദിച്ചോളൂ, അങ്ങനെയെങ്കിൽ രാമൻ്റെ രാജ്യാഭിഷേകം മുടക്കാം. ആ ഒരു തീരുമാനവുമായി കൈകേയി മുന്നോട്ട് പോവുകയും ദശരഥ ചക്രവർത്തിയോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു, എനിക്ക് കിട്ടിയ 2 വരങ്ങൾ ഈ അവസരത്തിൽ നൽകിയാൽ കൊള്ളാം. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് തന്നെ ഞെട്ടിപ്പോയി. 1, രാമനെ വനത്തിനയക്കണം. 2, ഭരതനെ രാജാവായി വാഴിക്കണം. എത്ര കേണപേക്ഷിച്ചിട്ടും ദശരഥ മഹാരാജാവിനോട് കൈകേയി ശാഠ്യം പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ 2 വരങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഒടുക്കും. അവസാനം ദശരഥ മഹാരാജാവിന് കൈകേയിയുടെ ഈ 2 വരങ്ങളും മാനിക്കപ്പെടേണ്ടതായിട്ട് വരികയും രാമനെ വനവാസത്തിന് അയക്കുകയും ചെയ്യേണ്ടി വന്നു. ഇതാണ് കഥയുടെ ഒരു കേന്ദ്ര ബിന്ദു. അവിടെ നിന്നും ബാക്കി പ്രശ്നങ്ങളെല്ലാം തുടങ്ങുകയാണ്. ഇതറിഞ്ഞു വന്ന ഭരതൻ, ആ സമയത്ത് ഭരതൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഭരതൻ കേകയ രാജ്യത്തായിരുന്നു. അയോധ്യയുടെ അടുത്തുള്ളൊരു രാജ്യമാണ് കേകയ രാജ്യം. അപ്പം കേകയ രാജ്യത്ത് നിന്നും അദ്ദേഹം തിരിച്ചു വരികയും ഈ ഒരു അഭിപ്രായത്തോട് ഒട്ടും യോജിക്കാൻ പറ്റാതെ വളരെ വിഷാദമഗ്നനായി കാട്ടിലേക്ക് പോയ രാമനെ തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ തീരുമാനത്തെ മാനിക്കുക എന്നുള്ളത് ഒരു മകൻ്റെ കടമയാണ്, അതുകൊണ്ട് തീർച്ചയായും ഞാനിത് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭരതനെ തിരിച്ച് അയോധ്യയിലേക്ക് അയക്കുകയും അനുജൻ തന്നെ പോയി രാജഭരണം ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ പാതകങ്ങൾ നൽകി തിരിച്ചയക്കുന്ന കഥയാണ് നമ്മൾക്ക് രാമായണത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ രാമൻ്റെ കൂടെ അനുഗമിക്കുന്ന 2 പേരെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ആദ്യത്തെ സീതാദേവി തന്നെയാണ്. വളരെ പ്രായം കുറഞ്ഞ, വളരെ യുവത്വം ഉള്ളൊരു സ്ത്രീ കഥാപാത്രമാണ് സീതാദേവി. ആ സമയത്ത് രാമൻ പറയുന്നുണ്ട്, കാട്ടില് പാതകങ്ങളോ മറ്റൊന്നും തന്നെ നമുക്ക്, അല്ലെങ്കിൽ ആഭരണങ്ങളോ മറ്റു വസ്ത്രാദികളോ ഒന്നും തന്നെ ഇല്ല. വളരെ ദുർഘടമായ, അതായത് സാധാരണ നമ്മൾ ജീവിക്കുന്ന രീതികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു അവസരങ്ങളാണ് കാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചെങ്കിലും സീതാദേവി കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പാണിഗ്രഹണ സമയത്ത് ചെയ്ത പ്രതിജ്ഞകളൊന്നും മറന്നു പോകരുതങ്ങ് എന്നൊക്കെ പറഞ്ഞ് രാമനെ വളരെ ബുദ്ധിസാമർത്ഥ്യത്തോടുകൂടി തന്നെ സീതാദേവി പറയുന്നു. അങ്ങനെ രാമൻ അവസാനം അതിന് വഴിപ്പെടുകയും സീതാദേവിയെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ദശരഥനും പറയുന്നത്, ജ്യേഷ്ഠൻ എവിടെയുണ്ടോ അവിടെ അനുജനും ഉണ്ടാവും എന്ന് പറഞ്ഞ് ദശരഥനും, സോറി ക്ഷമിക്കണം, അവിടെ ദശരഥനല്ല ലക്ഷ്മണനും പറയുന്നു ഞാനും കൂടെ എന്തായാലും ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ ഇവർ മൂവരും ചേർന്ന് 14 വർഷത്തെ വനവാസത്തിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തി വനത്തിലേക്ക് പോകുന്നു. ഇതാണ് ഒരു കഥയുടെ ആദ്യൊരു ഭാഗം. അതിനുശേഷം ആരണ്യത്തിൽ, അതായത് വനത്തിൽ വെച്ച് വളരെയധികം രാക്ഷസന്മാരെയും മറ്റുള്ളവരെയൊക്കെ നേരിടുന്നതും അവരിൽ നിന്നൊക്കെ നേടുന്നതും കാണുന്നുണ്ട്. പിന്നീടുള്ളത് വാനരസഖ്യമാണ്. അതിനുശേഷം ആണ് അയോധ്യ. അതിനുശേഷം ഇവർ നേരെ ലങ്കയിൽ പോയി സീതാദേവിയെ തിരികെ കൊണ്ടുവരുന്നു. ഇതാണ് കഥയുടെ ഒരു ഏകദേശ രൂപം.
0: അപ്പോൾ ഈ വരങ്ങൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ എന്നാണോ ഈ കഥ സൂചിപ്പിക്കുന്നത്? രാമായണം വായിക്കുമ്പോൾ ഹനുമാൻ എന്ന കഥാപാത്രവും വളരെ ഉയർന്നു കാണുന്നുണ്ട്. രാമനും ഈ വാനര സഖ്യവുമായുള്ള ബന്ധം എന്താണ്?
1: ശരിയാണ്, രാമായണത്തിൽ പരാമർശിക്കുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സുഹൃത് ബന്ധങ്ങളിൽ ഒന്നാണ് രാമനും ഹനുമാനും തമ്മിൽ സംഭവിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, സുഗ്രീവന്റെ മാർഗനിർദ്ദേശപ്രകാരം വനത്തിൽ വെച്ചാണ് രാമനും ഹനുമാനും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. ഹനുമാൻ ആദ്യമായി ഭഗവാനെ വളരെ വിനയത്തോടും ജ്ഞാനത്തോടും കൂടി തന്നെ പരിചയപ്പെടുത്തി. ആ നിമിഷം തന്നെ രാമൻ മനസ്സിലാക്കി വളരെ പരിശുദ്ധിയും വിശ്വസ്തതയും ഉള്ളൊരു ചങ്ങാതിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. രണ്ടുപേരും പരസ്പര ഹൃദയങ്ങൾ കൈമാറി. ഇതിൽ നിന്നും ഹനുമാൻ ആഴത്തിലുള്ള ആത്മീയ ബന്ധം അനുഭവപ്പെട്ടു. ആ നിമിഷം മുതൽ പൂർണമായ സമർപ്പണത്തോടെ അദ്ദേഹത്തെ സേവിക്കുമെന്ന് ഹനുമാൻ പ്രതിജ്ഞ ചെയ്തു. രാമനും ഹനുമാനും തമ്മിലുള്ള ബന്ധം ലോകം അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിർമ്മലവും വളരെ പ്രചോദനാത്മകവും ആയിട്ട് ആഘോഷിക്കപ്പെടുന്നു. അവരുടെ ബന്ധം ഒരു ആത്മീയ പ്രതീകം മാത്രമല്ല, വിശ്വാസം, ധൈര്യം, കടമ എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ജീവിതപാഠം കൂടിയാണ്. ഇതിന്ന് വളരെ എല്ലാവരും ഓർക്കേണ്ട ഒരു വിഷയമാണ്. വിശ്വാസം, ധൈര്യം, കടമ എന്നീ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ലോകത്ത്, അതായത് കറണ്ട് വേൾഡിൽ, വി ഷുഡ് ഓൾ റിമെമ്പർ വാട്ട്സ് അവർ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് ആൻഡ് നോട്ട് ടു ബി ഇഗ്നോറൻസ്, യുനോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് ഈ രാമനും ഹനുമായിട്ടുള്ള ബന്ധം വളരെ വളരെ വളരെ മനോഹരമാണ് എന്നും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
0: നമസ്കാര ശ്രോതാക്കളെ, ഇന്നത്തെ മലയാളം ന്യൂസ് പോഡ്കാസ്റ്റുമായി ഞാൻ മയ. ആദ്യമായി ദേശീയ വാർത്തകൾ. ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കുന്ന പുതിയ ദേശീയ അടിയന്തര മുന്നറിയിപ്പ് സംവിധാനമായ ഓസ് അലേർട്ടിന്റെ രാജ്യവ്യാപക പരിശോധന നടന്നു. പ്രകൃതി ദുരന്തങ്ങൾ, കടുത്ത കൊടുങ്കാറ്റ്, കാട്ടുതീ, വെള്ളപ്പൊക്കം, പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥകൾ എന്നിവയുണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അതിവേഗം നിർദ്ദേശങ്ങൾ നൽകുവാൻ കേന്ദ്ര സർക്കാർ സജ്ജമാക്കുന്ന സംവിധാനമായ ഓസ് അലേർട്ട് രാജ്യത്തുടനീളമുള്ള ഫോണുകളിലും മറ്റ് അനുബന്ധ ഉപകരണങ്ങളിലും വലിയ സൈറൻ ശബ്ദത്തോടെ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ജനങ്ങളിൽ എത്തി. 2026 ഒക്ടോബർ 1 മുതൽ ഔദ്യോഗികമായി അലേർട്ട് പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ഈ ദേശീയ പരിശോധന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതമായ ഉപയോഗം ഉറപ്പാക്കുന്നതിനായി അന്തണി അൽബനി സർക്കാർ പുതിയ ഓസ്ട്രേലിയ AI സേഫ്റ്റി റൂൾസ് പ്രഖ്യാപിച്ചു. കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളുടെയും ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ സുരക്ഷാ മുൻഗണനകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വരും നാളുകളിൽ തൊഴിലിടങ്ങളിലും ദൈനംദിന ഓൺലൈൻ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നതാണ് ഈ തീരുമാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങളും സുരക്ഷിതമായി നൽകുന്നതിന് ടെക് കമ്പനികളെ പൂർണ്ണമായും ഉത്തരവാദികളാക്കുന്ന ഡിജിറ്റൽ ഡ്യൂട്ടി ഓഫ് കെയർ എന്ന പുതിയ നിയമവും ഒപ്പം കൃത്രിമ

സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഡിലൈഡിൽ ആരംഭിച്ച ലേബർ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ജീവിത ചെലവ് കുറയ്ക്കൽ, തൊഴിലാളികളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തൽ, മെഡിക്കെയർ സേവനങ്ങൾ വികസിപ്പിക്കൽ എന്നിവ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണെന്ന് വ്യക്തമാക്കി. രാജ്യത്ത് പുതിയ ഫെയർവർക്ക് കോടതി പ്രഖ്യാപനത്തിൽ തൊഴിൽ തർക്കങ്ങൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും പരിഹരിക്കുവാൻ പുതിയ ഫെയർവർക്ക് കോർട്ട് രൂപീകരിക്കുമെന്നും ആരോഗ്യരംഗത്തെ വിദ്യാർത്ഥികൾക്കുള്ള ശമ്പളത്തോടെയുള്ള പരിശീലന പദ്ധതി വിപുലീകരിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.4% തുടരുന്നു. എന്നാൽ സമീപകാല കണക്കുകൾ പ്രകാരം 76,000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി ട്രഷറർ ജിം ചാൽമേഴ്സ് അറിയിച്ചത് തൊഴിൽ രംഗത്തെ ശുഭസൂചന നൽകുന്നു. ശക്തമായ തൊഴിൽ വിപണി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്നും സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് സഹായകരമാകുന്നുവെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര വാർത്തകൾ. മധ്യപൂർവ്വ ദേശത്തെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടരുന്നു. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് കുവൈത്തിലും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം US സൈന്യം ഇറാനിൽ വൻ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒമാൻ തീരത്തു നിന്നും ഹോർമുസ് കടലിടുക്കിന്റെ തെക്കൻ റൂട്ടിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച എണ്ണ ടാങ്കറുകൾ ഒരു വലിയ സ്ഫോടനത്തിൽ തകർന്നുവെന്നും തുടർന്ന് തീപിടുത്തമുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. CJP കേന്ദ്ര സർക്കാരും തമ്മിൽ മൂന്നാംവട്ട ചർച്ച നടക്കാൻ പോകുന്നതിന് തൊട്ടു മുന്നേ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. വിഷയത്തിൽ പ്രക്ഷോഭം തുടങ്ങി 35-ാം ദിവസമാണ് രാജി. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സമരം നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക സമരം നടത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ തീരത്ത് മർച്ചന്റ് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ചൊവ്വാഴ്ച ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യക്കാരുടെ മരണത്തിൽ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ ഈ ആക്രമണം അപലപനീയം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ ആക്രമണത്തിന് പിന്നിൽ റഷ്യയെ ആണെന്ന് യുക്രൈൻ അധികൃതർ ആരോപിച്ചു. സിന്ധു നദീജല കരാറിനെ ചൊല്ലി അതിർത്തിക്കപ്പുറത്തു നിന്നുമുള്ള മുറവിളി ശക്തമാക്കുന്നതിനിടെ 65 വർഷം പഴക്കമുള്ള ഈ കരാറിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യമാണെന്നും ഇപ്പോഴത്തെ രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും ഇന്ത്യ നിലപാട് കടുപ്പിച്ചതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തു. ഭാവിയിൽ എന്തെങ്കിലും ധാരണ വേണമെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിച്ചതായി തെളിയിക്കണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യ കരാർ നിർത്തിവെച്ചതിനെ തുടർന്ന് ജലപ്രവാഹം പൂർണ്ണമായി തടഞ്ഞാൽ യുദ്ധവും ആണവായുധ പ്രയോഗവും അടക്കമുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ സമീപ മാസങ്ങളിൽ ഇന്ത്യക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ മൊബൈൽ ഫോൺ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ നീക്കങ്ങളുമായി മുന്നോട്ട് നീങ്ങി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി 62,500 കോടി രൂപയുടെ മൊത്തം ബജറ്റോടെ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീമിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വൻതുക വിനിയോഗിച്ച രാജ്യത്തെ ഫോൺ നിർമ്മാണവും മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡും വൻതോതിൽ വിപുലീകരിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാലാവധി അവസാനിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ഫോർ ലാർജ് സ്കെയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് പദ്ധതിക്ക് പകരമായാണ് ഈ പുതിയ സ്കീം കൊണ്ടുവരുന്നത്. ഓസ്ട്രേലിയ ഉൾപ്പെടെ 4 രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിൽ നിർത്തിവെച്ച പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഉടൻ പുനരാരംഭിക്കുന്നു. ടെൻഡർ നടപടികൾ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവെച്ചെങ്കിലും പ്രവാസികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ ഇടക്കാല സംവിധാനം ഏർപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാരിന് കോടതി അനുമതി നൽകി. വരും ദിവസങ്ങളിൽ ഹൈക്കമ്മീഷൻ സ്വീകരിക്കുവാൻ പോകുന്ന പുതിയ നടപടികൾ പ്രവാസികൾക്ക് ഏറെ നിർണായകമാണ്. സുപ്രീംകോടതി ബെഞ്ചാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഹർജിയിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ചത്. സംസ്ഥാനതല വാർത്തകൾ. മലയാള സിനിമയുടെ അഭിമാന താരമായ മമ്മൂട്ടി 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അതുല്യമായ അഭിനയത്തിനാണ് അദ്ദേഹത്തെ ഈ ബഹുമതിക്ക് അർഹനാക്കിയത്.
മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് കഴിഞ്ഞ മാസം രാഷ്ട്രപതി പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. 5 പതി

രണ്ടിലേറെ നീണ്ട കരിയറിൽ ഒന്നിലധികം ഭാഷകളിലായി 400-ലധികം സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ പാർപ്പിടം എന്ന സംസ്ഥാന വ്യാപക പരിശോധനയുടെ ഭാഗമായി അനധികൃത കെട്ടിട നിർമ്മാണ അനുമതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തി. നിർമ്മാണ അനുമതി നടപടികളിലെ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കായിക വാർത്തകൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ നഗരത്തിൽ തുടങ്ങി. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന ഈ മേളയിൽ കോമൺവെൽത്ത് കുടുംബത്തിലെ 74 രാജ്യങ്ങളിലെയും ആയിരക്കണക്കിന് കായിക താരങ്ങൾ പങ്കെടുക്കുന്നു. ഗ്ലാസ്കോ ഇതിനു മുമ്പ് 2014 കോമൺവെൽത്ത് ഗെയിംസ് സാധ്യതയെത്തും വഹിച്ചിരുന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആദ്യം ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനമായിരുന്നു. എന്നാൽ ചിലവ് വർദ്ധിച്ചതിനെ തുടർന്ന് വിക്ടോറിയ പിന്മാറുകയും പിന്നീട് ഗ്ലാസ്കോ വേദിയാകുകയും ആയിരുന്നു. 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ അധിക സമയത്ത് നേടിയ ഗോളാണ് സ്പെയിനിന് വിജയം സമ്മാനിച്ചത്. റണ്ണറപ്പായി അർജന്റീനയെയും നിലകൊണ്ടു. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പിൽ 48 ടീമുകളാണ് മത്സരിച്ചത്. ഫ്രാൻസിന്റെ എംബാപ്പെ 10 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. നിങ്ങൾ ഇപ്പോൾ കേട്ടത് പ്രധാന മലയാളം ന്യൂസ് പോഡ്കാസ്റ്റ്. വാർത്തകൾ എഴുതി വായിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും മയ. നമസ്കാരം.

0: ഹനുമാനും രാമനും തമ്മിലുള്ള സൗഹൃദം ഹാ എത്ര മനോഹരമല്ലേ. നാം മുമ്പ് ചർച്ച ചെയ്തതുപോലെ ആധുനിക സമൂഹത്തിന് വിലപ്പെട്ടതും പ്രാധാന്യമുള്ളതും എന്നും പ്രസക്തവുമായ നിരവധി ഉത്തരങ്ങൾ രാമായണം നമുക്ക് നൽകുന്നുണ്ട്. രാമായണത്തിന്റെ സന്ദേശം എന്താണ് എന്ന് ഒന്ന് ചുരുക്കി പറയാമോ?
1: വളരെ നല്ലൊരു ചോദ്യം. ഇതിന് വളരെ നല്ല ഉത്തരങ്ങൾ ഉണ്ടായിരിക്കാം. നാം മുമ്പ് ചർച്ച ചെയ്തതുപോലെ ആധുനിക സമൂഹത്തിന് വിലപ്പെട്ടതും പ്രാധാന്യമുള്ളതും ഇന്നും പ്രസക്തവുമായ നിരവധി ഉത്തരങ്ങൾ രാമായണം നൽകുന്നു. നമുക്ക് ആദ്യമായി എടുക്കാം പേരന്റിങ്, അതാ രക്ഷാകർത്തൃത്വം. കുട്ടികൾ എങ്ങനെ പെരുമാറണം, മാതാപിതാക്കൾ അവരെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് ഇത് വളരെ നന്നായി പ്രതിപാദിക്കുന്നു. ഉദാഹരണം, രാമനെ വനത്തിനയച്ച ദശരഥന് യാതൊരു വിധമായ ചോദ്യങ്ങളും രാമനിൽ നിന്നും ഉത്തരം കൊടുക്കേണ്ടി വന്നില്ല. അതേപോലെ തന്നെ ലക്ഷ്മണനോട് തൻ്റെ മാതാവായ സുമിത്ര ഉപദേശിക്കുന്നു, ലക്ഷ്മണൻ യാതൊരു വിധമായും അതിനെ ഭേദിച്ചിരുന്നില്ല. രാമനും ഹനുമാനും തമ്മിലുള്ള സൗഹൃദം, കൂടാതെ ധർമ്മത്തെയോ ശരിയായ കാര്യങ്ങളെയോ പ്രകൃതി നിയമത്തെയോ പിന്തുടരുക, ഇതിനുദാഹരണമാണ് രാമനിൽ നിന്നും സീതയെ അപഹരിക്കണമെന്ന രാവണൻ്റെ തെറ്റായ തീരുമാനം. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതുണ്ട്. പക്ഷേ സമയപരിധി മൂലം മുകളിൽ പറഞ്ഞ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ശ്രോതാക്കൾക്കായുള്ള സന്ദേശമായി നമുക്കിന്ന് ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അല്ലേ? രാമൻ്റെയും സീതയുടെയും സദ്ഗുണങ്ങളും സ്വഭാവ വിശേഷങ്ങളും നമ്മളിൽ ഓരോരുത്തരും വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.
0: രാമായണത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണങ്ങൾക്ക് വളരെ നന്ദി. ഭാരതത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തിലെ അമൂല്യ നിധികളിലൊന്നാണ് രാമായണം. മഹർഷി വാൽമീകി രചിച്ച ഈ മഹാകാവ്യം വെറുമൊരു ചരിത്ര കഥയല്ല, ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വഴികാട്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ രാമായണത്തിലെ ഓരോ കഥാപാത്രവും ഓരോ സന്ദേശമാണ് നൽകുന്നത്. ശ്രീരാമൻ ധർമ്മത്തിൻ്റെയും ആദർശ ജീവിതത്തിൻ്റെയും പ്രതീകമാണ്. സീതാദേവി സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മാഭി മാനത്തിൻ്റെയും മാതൃകയാണ്. ലക്ഷ്മണനോ സഹോദര സ്നേഹത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഉദാഹരണമാണ്. ഭരതൻ അധികാരത്തെക്കാൾ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ്. ഹനുമാൻ ഭക്തിയുടെയും സേവനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതിരൂപമാണ്. ഇന്നത്തെ ഈ ജീവിതത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാനും സത്യസന്ധതയോടെ ജീവിക്കുവാനും പ്രതിസന്ധികളെ ക്ഷമയോടും ആത്മവിശ്വാസത്തോടും കൂടി നേരിടുവാനും രാമായണം നമ്മെ പ്രചോദിപ്പിക്കുന്നു. അധികാരമോ സമ്പത്തോ അല്ല, നല്ല സ്വഭാവവും സത്യനിഷ്ഠതയുമാണ് മനുഷ്യനെ മഹാനാക്കുന്നതെന്ന് ഈ മഹാകാവ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിൽ കർക്കിടക മാസത്തെ രാമായണ മാസമായി ആചരിക്കുന്ന പതിവുണ്ട്. ഈ കാലയളവിൽ വീടുകളിൽ രാമായണ പാരായണം നടത്തുകയും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അതിൻ്റെ സന്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇത് ആത്മീയമായ ഒരു ആചാരം മാത്രമല്ല, തലമുറകളിലേക്ക് സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകുന്ന ഒരു മനോഹരമായ കുടുംബ പാരമ്പര്യവുമാണ്. രാമായണം വായിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം അത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഓരോ ദിവസവും ഒരു ചെറിയ ഭാഗമെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സഹായിക്കും. രാമായണത്തിൻ്റെ സന്ദേശം വളരെ ലളിതമാണ്. ധർമ്മം ഒടുവിൽ വിജയിക്കും. സത്യവും സ്നേഹവും കരുണയും മനുഷ്യ ജീവിതത്തെ ഉയർത്തും. ഇന്നത്തെ പോഡ്കാസ്റ്റ് തീരുവാൻ സമയമായിരിക്കുകയാണ്. പ്ലീസ് വിസിറ്റ് അവർ ഫേസ്ബുക്ക് പേജ് ആൻഡ് ഇൻസ്റ്റ. എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.